0: ഞങ്ങളാവ് ഉദയനവയായി.
1: സൈബർ അവകാശേ ലാംഗ്യ ഹദഗസ്മ ലൈവ് എഫ് എം.
2: Live FM.

0: ആകെ റിദ്മയ വിശ്വസിസാര ലൈവ് എഫ്എം
1: ലങ്കാവേ വിളാവേൻ ദെങ്ങ് വിളാവ് പാന്തര 3:40
2: ലൈവ് എഫ്എം